അവർ നമ്മെ കൈവിടാതവർ, അവർ നമ്മെ വിട്ടു വിലകാതവർ, അവർ നമ്മെ പുറക്കണിക്കാതവർ, അവർ നമ്മെ തള്ളാതവർ. ഒരു തായ് തേറ്റുവത് പോലെ തേറ്റുകിടവർ, തകപ്പനെ പോലെ തോളിൽ സുമക്കരവർ. അവർ എത്ര നല്ലവർ തരുമാ. അവിടെ ദേവന്റെ നാമത്തിന് മഹിമേശ്വരത്തേക്ക് പാക്കലാം. എങ്ങളെ പുറക്കണിക്കാതവർ നീരല്ലവാ.